0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാമൂഹ്യമാനങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി ഈശോസഭാവൈദികനായ ഫാദർ എം കെ ജോർജ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്.
3: സാമൂഹ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നായിരിക്കും മിക്ക വിശ്വാസികളുടെയും മറുപടി. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ വിപരീതമായിരിക്കും യാഥാർത്ഥ്യങ്ങൾ. ഒരൊറ്റ ഉദാഹരണമെടുത്താൽ മതി. ആഘോഷങ്ങളോടുള്ള ക്രിസ്ത്യാനികളുടെ പൊതുവെയുള്ള പ്രതിപത്തി. കേരളത്തിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും നാടകീയം. എല്ലാ കുദാശകളെയും ഏറ്റവും ആഡംബരപൂർണമാക്കുകയും ചിലപ്പോഴെങ്കിലും വികൃതമാക്കുകയും കൂദാശയെയും ആത്മീയ കർമ്മങ്ങളെയും ഒരനുബന്ധമാക്കി മാറ്റുകയും ചെയ്യപ്പെടുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാമൂഹ്യമാനങ്ങളെപ്പറ്റിയും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആവശ്യകതയെക്കുറിച്ചും അല്പം വിചിന്തനം നടത്തുന്നത് കാലികവും ഉപയുക്തവുമാകുമെന്ന് കരുതുന്നു. സഭയുടെ ആത്യന്തിക ദൗത്യം സുവിശേഷവത്കരണമാണ്. സുവിശേഷവത്കരണത്തിൻ്റെ മാനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും പ്രധാനമായും 5 ഘടകങ്ങളാണ് എന്ന്. വചനപ്രഘോഷണം, കുദാശ ജീവിതം, ഉപവിനീതി പ്രവർത്തനങ്ങൾ, എക്യുമേനിസം, മതാന്തര സംവാദം. പലപ്പോഴും വിശ്വാസികളുടെ ധാരണയിൽ മുന്നിട്ട് നിൽക്കുന്നത് വചനപ്രഘോഷണവും കുദാശ ജീവിതവും അല്പസ്വല്പം ഉപവി പ്രവർത്തനങ്ങളുമാണ്. ഒരുപക്ഷേ ഇന്നിൻ്റെ അടിയന്തരാവശ്യങ്ങളായ നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും എക്യുമേനിക്കൽ സംരംഭങ്ങളും മതാന്തര സംവാദങ്ങളും പിന്നരയിലായി പോകാറുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4:9-10 കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. സൃഷ്ടിയുടെ ആദ്യം മുതലേ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് നീതിയുടെ ദൈവമായിട്ടാണ്. എന്നെയും നിങ്ങളെയും സഹോദരരുടെ കാവൽക്കാരായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലാവുമ്പോൾ അതിപ്രധാനമായ കൽപ്പന ഏതാണ് എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എത്ര കൃത്യമാണ്! നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പനയും ഇതിനു തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അവസാന വിധിയുടെ വ്യക്തത അനിഷേധ്യമാണ്. വിശന്നവന് ഭക്ഷണം കൊടുത്തവരും ദാഹിച്ചവർക്ക് ജലം കൊടുത്തവരും നഗ്നരായവരെ ഉടുപ്പിച്ചവരും രോഗികളെ സന്ദർശിച്ചവരും കാരാഗ്രഹവാസികളെ അടുത്തെത്തി ആശ്വസിപ്പിച്ചവരുമാണ് ലോകസ്ഥാപനം മുതൽ ദൈവം സജ്ജമാക്കിയിട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിന് അവകാശികളാവുന്നത്. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഈ ധാരണകളെ ആഴപ്പെടുത്തുന്നുണ്ട്. പണ്ടൊരു ഗ്രന്ഥകർത്താവ് തൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ടിലൂടെ വ്യക്തമാക്കിയതുപോലെ, സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഇന്നും ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അതായത്, സാധാരണ അജപാലന സാഹചര്യങ്ങളിൽ അധികം പ്രതിപാദിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ജീവിക്കുകയോ ചെയ്യുന്നില്ല എന്ന് സൂചന. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ

കൂട്ടായ്മ, പങ്കാളിത്തം എന്നിവയിലേക്കുള്ള വിളി, അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും, ദരിദ്രർക്കും ദുർബലർക്കും വേണ്ടിയുള്ള മുൻഗണന, ജോലിയുടെ അന്തസ്സും തൊഴിലാളികളുടെ അവകാശങ്ങളും, സമൂഹത്തിൽ ഐക്യദാർഢ്യം, ദൈവസൃഷ്ടിയുടെ പ്രകൃതിയുടെ പരിപാലനം. ഈ പ്രധാന ആശയങ്ങളെ ഉൾക്കൊള്ളുമ്പോഴാണ് അഥവാ ജീവിതത്തിൽ ഭാഗമാക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അപാരമായ ആഴങ്ങൾ നമുക്ക് ബോധ്യമാവുന്നത്. മറിച്ച് കേവലം കൂതാശാ ജീവിതവും അല്പസ്വല്പം ഉപവിപ്രവർത്തനങ്ങളുമായി ഒതുങ്ങിക്കൂടുന്ന ക്രിസ്ത്യാനികൾക്ക് നഷ്ടമാവുന്നത് ക്രിസ്തീയതയുടെ തന്നെ തനിമയാണ്, ഏകദാനതയാണ്, സമ്പുഷ്ടിയാണ്. സഭാപ്രബോധനങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു ആശയം ഇതാണ്: ക്രിസ്തുവിലും സഭയിലുമുള്ള വിശ്വാസം പൂർണ്ണമാവുന്നത് ദരിദ്രരുടെയും ദുർബലരുടെയും പക്ഷം ചേരുമ്പോഴാണ്. യാക്കോബിന്റെ ലേഖനം 1:17 പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. കേവലം ദശാംശം പള്ളിക്ക് കൊടുത്ത് പൊടിതട്ടിപ്പോകുന്ന ഒരു വിശ്വാസമല്ല യഥാർത്ഥ ക്രിസ്ത്യാനിയുടേത്. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുന്ന, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം പോകുന്ന, ചോദിക്കുന്നവന് കൊടുക്കുന്ന, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞുമാറാത്തവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ക്രിസ്തീയ സാമൂഹ്യ പ്രബോധനങ്ങളുടെ അടിയന്തര ആവശ്യകത മനസ്സിലാവുന്നത്. 1-2 കൊച്ചുദാഹരണങ്ങൾ. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ലോകത്തിൻ്റെ 10%, അതായത് 783 ദശലക്ഷം പേർ കടുത്ത പട്ടിണി കിടക്കുന്നവരാണ്. അതായത് 783 ദശലക്ഷം പേർ കടുത്ത പട്ടിണി കിടക്കുന്നവരാണ്. അതിലേറെ പേരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അതേസമയം 2020 കണക്കുകൾ പ്രകാരം 1.3 ബില്യൺ ടൺ ഭക്ഷണ സാധനങ്ങളാണ് എറിഞ്ഞു കളയപ്പെട്ടത്. അമേരിക്കൻ ഐക്യനാടുകൾ മാത്രം 108 ബില്യൺ പൗണ്ട് ഭക്ഷണം വെറുതെ കളയുന്നു ഒരു വർഷം. ഇതൊരു വലിയ അനീതിയല്ലേ? പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഈ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? മറുവശത്ത് ലോകത്തെമ്പാടും നടക്കുന്ന യുദ്ധങ്ങൾക്ക് ചിലവാകുന്ന പണമോ? $3 ട്രില്യൺ. എന്ത് ഭീമമായ തുക! ഭക്ഷണത്തിനും സമാധാന പാലനത്തിനും പണം കണ്ടെത്താനാവാത്ത ഒരു കാലം. ഫ്രാൻസിസ് പാപ്പ തൻ്റെ 2021 സമാധാന ദിന സന്ദേശത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചു, യുദ്ധചെലവുകൾ കുറയ്ക്കുക, പട്ടിണി കിടക്കുന്നവരെയും രോഗികളെയും സംരക്ഷിക്കുവാൻ ആ പണം ഉപയോഗിക്കുക. ക്രിസ്തീയ വിശ്വാസികൾ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു വിളിയല്ലേ പാവങ്ങളുടെ പക്ഷം ചേരൽ? വിശുദ്ധ ലോറൻസിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവകഥ ഏറെ ഹൃദയസ്പർശിയാണ്. 3-ാം നൂറ്റാണ്ടിൽ റോമിൽ ഡീക്കനായിരുന്ന ലോറൻസിനെ സിക്സ്റ്റസ് 2-ാമൻ പാപ്പ സഭയുടെ സാമ്പത്തിക കാര്യങ്ങളുടെ മേധാവിയായി നിയമിച്ചു. ആ കാലത്തെ ചക്രവർത്തി സഭയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്ന സൂചന കിട്ടിയപ്പോൾ ലോറൻസ് സഭയുടെ വിലയേറിയ വസ്തുക്കളെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്കും മുടന്തർക്കും അന്ധർക്കും മറ്റാവശ്യക്കാർക്കും വിതരണം ചെയ്തു. ചക്രവർത്തി സഭയുടെ സ്വത്തുക്കളെല്ലാം തനിക്ക് അടിയറ വയ്ക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ലോറൻസ് 3 ദിവസം അവധി ചോദിച്ചു. 3 ദിവസം കൊണ്ട് ലോറൻസ് എല്ലാ പാവപ്പെട്ടവരെയും മുടന്തരെയും അന്ധരെയും കൂട്ടി നിർത്തി ചക്രവർത്തിയോട് പറഞ്ഞു, ഇവരാണ് സഭയുടെ സ്വത്തുക്കൾ. വിശുദ്ധ ലോറൻസ് പ്രഖ്യാപിക്കുന്ന സത്യം നാം മറക്കരുത്. സഭയുടെ ഏറ്റവും വലിയ സ്വത്ത്, യഥാർത്ഥ സ്വത്ത്, പാവപ്പെട്ടവരും ബലഹീനരും അരികുവൽക്കരിക്കപ്പെട്ടവരുമാണ്. ഈ നാളുകളിൽ പാപ ഫ്രാൻസിസ് ഈ സത്യം സവിശേഷമായ രീതിയിൽ പുനരാവിഷ്കരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എനിക്കു വേണ്ടത് ദരിദ്രർക്കു വേണ്ടിയുള്ള ഒരു ദരിദ്രസഭയാണ്. സമീപകാലത്ത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് പ്രത്യേകിച്ചും പാപ ഫ്രാൻസിസ് പാവപ്പെട്ടവരുമായ ഐക്യദാർഢ്യത്തിന് ആഹ്വാനം ചെയ്തു. നിസ്സംഗതയുടെ ഒരു ചുഴലിക്കാറ്റിനെപ്പറ്റി അദ്ദേഹം ആശങ്കപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിരന്തരമായി അഭയാർത്ഥികൾക്കു വേണ്ടി, യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതും വാദിക്കുന്നതും. ചുരുക്കത്തിൽ, ക്രിസ്തീയ വിശ്വാസം
നമ്മെ സൃഷ്ടി

0: ിച്ച് എന്നും പരിപാലിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം പരസ്നേഹത്തിലേക്കും നീതിക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കും പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങളിലേക്കും നമ്മെ നയിക്കണം. വിശ്വാസത്തെയും ക്രിസ്തീയ ജീവിതത്തെയും കേവലം ജീവിത സുരക്ഷിതത്വത്തിനും സൗഖ്യത്തിനും വേണ്ടിയുള്ള മാർഗമായി കാണരുത്. ക്രിസ്തു പഠിപ്പിച്ചത് അപരനു വേണ്ടി സ്വയം മുറിച്ചു വിളമ്പി ജീവാർപ്പണം ചെയ്യാനാണ്. സാമൂഹ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ക്രിസ്തീയ വിശ്വാസം തികച്ചും അപൂർണമാണ്. സഭാപിതാവായ ബേസിലിൻ്റെ ഒരു പ്രഖ്യാപനം നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ്. അദ്ദേഹം പറഞ്ഞു, നിന്റെ മേശയിൽ നീ മിച്ചം സൂക്ഷിച്ചിരിക്കുന്ന പണം നിന്റെ സ്വന്തമല്ല, മറിച്ച് നിന്റെ സമീപത്തുള്ള ദരിദ്രൻ്റേതാണ്. നീ നിന്റെ അടുക്കളയിൽ കരുതി വച്ചിരിക്കുന്ന ഭക്ഷണം നിന്റെ സ്വന്തമല്ല, വിശക്കുന്ന പാവപ്പെട്ടവൻ്റേതാണ്. നിന്റെ അലമാരയിൽ നീ അലക്കി തേച്ചു വച്ചിരിക്കുന്ന വസ്ത്രം നിന്റേതല്ല, പിന്നെയോ വസ്ത്രമില്ലാത്ത ദരിദ്രൻ്റേതാണ്. ഫ്രാൻസിസ് പാപ്പായുടെ ചില വാക്കുകളോടെ ഈ വിചിന്തനങ്ങൾ ഉപസംഹരിക്കാം. തൻ്റെ 2021 ഒരു പ്രഭാഷണത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, പട്ടിണി കിടക്കുന്ന, അടിമത്തത്തിലേക്ക് ചുരുങ്ങി തകർന്ന കപ്പലുകളിൽ വെള്ളത്തിൽ വലിച്ചെറിയപ്പെടുന്ന എല്ലാത്തരം അക്രമങ്ങൾക്കും ഇരയായ നിരപരാധികളുടെ സാഹചര്യം നമ്മെ അലോസരപ്പെടുത്തണം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിക്കണം. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടണം. പാവപ്പെട്ടവരുടെ അവസ്ഥ നാം മാനുഷികമായി കണ്ടില്ലെങ്കിൽ മനുഷ്യരാശി ദുഃഖകരമായ ഒരന്ത്യത്തിലേക്ക് നീങ്ങും. ക്രിസ്തീയ വിശ്വാസം സാമൂഹ്യ പ്രതിബദ്ധതയിൽ തിളങ്ങട്ടെ.
1: ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാമൂഹ്യ മാനങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി വിശ്വാസ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ശൈലിയെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും ഈശോസഭാ വൈദികനായ ഫാദർ M.K. ജോർജ് തയ്യാറാക്കി അവതരിപ്പിച്ച വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിച്ചത്. പാലാരൂപതയിലെ കാളികാവ് ഇടവകയിൽ നിന്നുള്ള അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. ഫാദർ ജോർജ് ഇപ്പോൾ റോമിൽ ഈശോസഭയുടെ സുപ്പീരിയർ ജനറലിന്റെ ജനറൽ കൗൺസിലറായി സേവനമനുഷ്ഠിക്കുന്നു. ബേബി ജോൺ കലയന്താനി, ലിസി കെ ഫെർണാണ്ടസ് എന്നിവർ ചേർന്നു രചിച്ച് ലിസി കെ ഫെർണാണ്ടസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. സംരക്ഷകനായ ദൈവത്തിൽ ശരണമർപ്പിച്ചു ജീവിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഷാൻ കെ ഫെർണാണ്ടസ്, അന്ന ബേബി എന്നിവർ ചേർന്നാണ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാമൂഹ്യമാനങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി ഈശോസഭാവൈദികനായ ഫാദർ എം കെ ജോർജ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്.
3: സാമൂഹ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നായിരിക്കും മിക്ക വിശ്വാസികളുടെയും മറുപടി. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ വിപരീതമായിരിക്കും യാഥാർത്ഥ്യങ്ങൾ. ഒരൊറ്റ ഉദാഹരണമെടുത്താൽ മതി. ആഘോഷങ്ങളോടുള്ള ക്രിസ്ത്യാനികളുടെ പൊതുവെയുള്ള പ്രതിപത്തി. കേരളത്തിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും നാടകീയം. എല്ലാ കൂദാശകളെയും ഏറ്റവും ആഡംബരപൂർണമാക്കുകയും ചിലപ്പോഴെങ്കിലും വികൃതമാക്കുകയും കൂദാശയെയും ആത്മീയ കർമ്മങ്ങളെയും ഒരനുബന്ധമാക്കി മാറ്റുകയും ചെയ്യപ്പെടുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാമൂഹ്യമാനങ്ങളെപ്പറ്റിയും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആവശ്യകതയെക്കുറിച്ചും അല്പം വിചിന്തനം നടത്തുന്നത് കാലികവും ഉപയുക്തവുമാകുമെന്ന് കരുതുന്നു. സഭയുടെ ആത്യന്തിക ദൗത്യം സുവിശേഷവത്കരണമാണ്. സുവിശേഷവത്കരണത്തിൻ്റെ മാനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും പ്രധാനമായും 5 ഘടകങ്ങളാണ് എന്ന്. വചനപ്രഘോഷണം, കൂദാശ ജീവിതം, ഉപവിനീതി പ്രവർത്തനങ്ങൾ, എക്യുമേനിസം, മതാന്തര സംവാദം. പലപ്പോഴും വിശ്വാസികളുടെ ധാരണയിൽ മുന്നിട്ട് നിൽക്കുന്നത് വചനപ്രഘോഷണവും കൂദാശ ജീവിതവും അല്പസ്വല്പം ഉപവി പ്രവർത്തനങ്ങളുമാണ്. ഒരുപക്ഷേ ഇന്നിൻ്റെ അടിയന്തര ആവശ്യങ്ങളായ നീതിക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും എക്യുമേനിക്കൽ സംരംഭങ്ങളും മതാന്തര സംവാദങ്ങളും പിന്നരയിലായി പോകാറുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4:9-10 വചനങ്ങൾ. കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. സൃഷ്ടിയുടെ ആദ്യം മുതലേ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് നീതിയുടെ ദൈവമായിട്ടാണ്. എന്നെയും നിങ്ങളെയും സഹോദരരുടെ കാവൽക്കാരായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലാവുമ്പോൾ അതിപ്രധാനമായ കൽപ്പന ഏതാണെന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എത്ര കൃത്യമാണ്! നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പനയും ഇതിനു തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലെ അവസാന വിധിയുടെ വ്യക്തത അനിഷേധ്യമാണ്. വിശന്നവന് ഭക്ഷണം കൊടുത്തവരും ദാഹിച്ചവർക്ക് ജലം കൊടുത്തവരും നഗ്നരായവരെ ഉടുപ്പിച്ചവരും രോഗികളെ സന്ദർശിച്ചവരും കാരാഗ്രഹവാസികളെ അടുത്തെത്തി ആശ്വസിപ്പിച്ചവരുമാണ് ലോകസ്ഥാപനം മുതൽ ദൈവം സജ്ജമാക്കിയിട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിന് അവകാശികളാവുന്നത്. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഈ ധാരണകളെ ആഴപ്പെടുത്തുന്നുണ്ട്. പണ്ടൊരു ഗ്രന്ഥകർത്താവ് തൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ടിലൂടെ വ്യക്തമാക്കിയതുപോലെ, സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഇന്നും ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അതായത്, സാധാരണ അജപാലന സാഹചര്യങ്ങളിൽ അധികം പ്രതിപാദിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ജീവിക്കുകയോ ചെയ്യുന്നില്ല എന്ന് സൂചന. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ ഏറ്റവും ശക്തമായ പ്രചോദനപരമായ പാഠങ്ങളും നിർദ്ദേശങ്ങളുമാണ്. ഒരു ക്രിസ്ത്യാനിക്ക് വിചിന്തനത്തിനു വേണ്ട മാനദണ്ഡങ്ങളും തീരുമാനങ്ങൾ എടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തിക്കാനുള്ള വഴികളും സൂചിപ്പിക്കുകയാണ് സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ. ലിയോ 13 പാപ്പായുടെ റേറും നൊവാരുമിൽ തുടങ്ങി ഫ്രാൻസിസ് പാപ്പായുടെ 2015 ലൗദാത്തോസിയിൽ എത്തി നിൽക്കുന്ന ഈ പ്രബോധന പരമ്പരയിൽ 7 മുഖ്യമായ തീമുകളാണ് കാണുക. മനുഷ്യവ്യക്തിയുടെ ജീവിതവും അന്തസ്സും കുടുംബം കൂട്ടായ്മ പങ്കാളിത്തം എന്നിവയിലേക്കുള്ള വിളി അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ദരിദ്രർക്കും ദുർബലർക്കും വേണ്ടിയുള്ള മുൻഗണന ജോലിയുടെ അന്തസ്സും തൊഴിലാളികളുടെ അവകാശങ്ങളും സമൂഹത്തിൽ ഐക്യദാർഢ്യം ദൈവസൃഷ്ടിയുടെ പ്രകൃതിയുടെ പരിപാലനം ഈ പ്രധാന ആശയങ്ങളെ ഉൾക്കൊള്ളുമ്പോഴാണ് അഥവാ ജീവിതത്തിൽ ഭാഗമാക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അപാരമായ ആഴങ്ങൾ നമുക്ക് ബോധ്യമാവുന്നത്. മറിച്ച് കേവലം കൂതാശാ ജീവിതവും അല്പസ്വല്പം ഉപവിപ്രവർത്തനങ്ങളുമായി ഒതുങ്ങിക്കൂടുന്ന ക്രിസ്ത്യാനികൾക്ക് നഷ്ടമാവുന്നത് ക്രിസ്തീയതയുടെ തന്നെ തനിമയാണ്, ഏകദാനതയാണ്, സമ്പുഷ്ടിയാണ്. സഭാപ്രബോധനങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു ആശയം ഇതാണ്: ക്രിസ്തുവിലും സഭയിലുമുള്ള വിശ്വാസം പൂർണ്ണമാവുന്നത് ദരിദ്രരുടെയും ദുർബലരുടെയും പക്ഷം ചേരുമ്പോഴാണ്. യാക്കോബിന്റെ ലേഖനം 1:17 പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. കേവലം ദശാംശം പള്ളിക്ക് കൊടുത്ത് പൊടിതട്ടിപ്പോകുന്ന ഒരു വിശ്വാസമല്ല യഥാർത്ഥ ക്രിസ്ത്യാനിയുടേത്. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുന്ന, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം പോകുന്ന, ചോദിക്കുന്നവന് കൊടുക്കുന്ന, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്തവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ക്രിസ്തീയ സാമൂഹ്യ പ്രബോധനങ്ങളുടെ അടിയന്തര ആവശ്യകത മനസ്സിലാവുന്നത്. 1-2 കൊച്ചുദാഹരണങ്ങൾ. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ലോകത്തിൻ്റെ 10%, അതായത് 783 ദശലക്ഷം പേർ കടുത്ത പട്ടിണി കിടക്കുന്നവരാണ്. അതായത് 783 ദശലക്ഷം പേർ കടുത്ത പട്ടിണി കിടക്കുന്നവരാണ്. അതിലേറെ പേരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അതേസമയം 2020 കണക്കുകൾ പ്രകാരം 1.3 ബില്യൺ ടൺ ഭക്ഷണ സാധനങ്ങളാണ് എറിഞ്ഞു കളയപ്പെട്ടത്. അമേരിക്കൻ ഐക്യനാടുകൾ മാത്രം 108 ബില്യൺ പൗണ്ട് ഭക്ഷണം വെറുതെ കളയുന്നു ഒരു വർഷം. ഇതൊരു വലിയ അനീതിയല്ലേ? പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഈ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? മറുവശത്ത് ലോകത്തെമ്പാടും നടക്കുന്ന യുദ്ധങ്ങൾക്ക് ചിലവാകുന്ന പണമോ? $3 ട്രില്യൺ. എന്ത് ഭീമമായ തുക! ഭക്ഷണത്തിനും സമാധാന പാലനത്തിനും പണം കണ്ടെത്താനാവാത്ത ഒരു കാലം. ഫ്രാൻസിസ് പാപ്പ തൻ്റെ 2021 സമാധാന ദിന സന്ദേശത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചു, യുദ്ധചെലവുകൾ കുറയ്ക്കുക, പട്ടിണി കിടക്കുന്നവരെയും രോഗികളെയും സംരക്ഷിക്കുവാൻ ആ പണം ഉപയോഗിക്കുക. ക്രിസ്തീയ വിശ്വാസികൾ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു വിളിയല്ലേ പാവങ്ങളുടെ പക്ഷം ചേരൽ? വിശുദ്ധ ലോറൻസിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവകഥ ഏറെ ഹൃദയസ്പർശിയാണ്. 3-ാം നൂറ്റാണ്ടിൽ റോമിൽ ഡീക്കനായിരുന്ന ലോറൻസിനെ സിക്സ്റ്റസ് 2-ാമൻ പാപ്പ സഭയുടെ സാമ്പത്തിക കാര്യങ്ങളുടെ മേധാവിയായി നിയമിച്ചു. ആ കാലത്തെ ചക്രവർത്തി സഭയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്ന് സൂചന കിട്ടിയപ്പോൾ ലോറൻസ് സഭയുടെ വിലയേറിയ വസ്തുക്കളെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്കും മുടന്തർക്കും അന്ധർക്കും മറ്റാവശ്യക്കാർക്കും വിതരണം ചെയ്തു. ചക്രവർത്തി സഭയുടെ സ്വത്തുക്കളെല്ലാം തനിക്ക് അടിയറ വയ്ക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ലോറൻസ് 3 ദിവസം അവധി ചോദിച്ചു. 3 ദിവസം കൊണ്ട് ലോറൻസ് എല്ലാ പാവപ്പെട്ടവരെയും മുടന്തരെയും അന്ധരെയും കൂട്ടി നിർത്തി ചക്രവർത്തിയോട് പറഞ്ഞു, ഇവരാണ് സഭയുടെ സ്വത്തുക്കൾ. വിശുദ്ധ ലോറൻസ് പ്രഖ്യാപിക്കുന്ന സത്യം നാം മറക്കരുത്. സഭയുടെ ഏറ്റവും വലിയ സ്വത്ത്, യഥാർത്ഥ സ്വത്ത്, പാവപ്പെട്ടവരും ബലഹീനരും അരികുവൽക്കരിക്കപ്പെട്ടവരുമാണ്. ഈ നാളുകളിൽ പാപ ഫ്രാൻസിസ് ഈ സത്യം സവിശേഷമായ രീതിയിൽ പുനരാവിഷ്കരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എനിക്കു വേണ്ടത് ദരിദ്രർക്കു വേണ്ടിയുള്ള ഒരു ദരിദ്രസഭയാണ്. സമീപകാലത്ത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് പ്രത്യേകിച്ചും പാപ ഫ്രാൻസിസ് പാവപ്പെട്ടവരുമായ ഐക്യദാർഢ്യത്തിന് ആഹ്വാനം ചെയ്തു. നിസ്സംഗതയുടെ ഒരു ചുഴലിക്കാറ്റിനെപ്പറ്റി അദ്ദേഹം ആശങ്കപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിരന്തരമായി അഭയാർത്ഥികൾക്കു വേണ്ടി, യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതും വാദിക്കുന്നതും. ചുരുക്കത്തിൽ, ക്രിസ്തീയ വിശ്വാസം നമ്മെ സൃഷ്ടിച്ച് എന്നും പരിപാലിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം പരസ്നേഹത്തിലേക്കും നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കും പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങളിലേക്കും നമ്മെ നയിക്കണം. വിശ്വാസത്തെയും ക്രിസ്തീയ ജീവിതത്തെയും കേവലം ജീവിത സുരക്ഷിതത്വത്തിനും സൗഖ്യത്തിനും വേണ്ടിയുള്ള മാർഗമായി കാണരുത്. ക്രിസ്തു പഠിപ്പിച്ചത് അപരനു വേണ്ടി സ്വയം മുറിച്ചു വിളമ്പി ജീവാർപ്പണം ചെയ്യാനാണ്. സാമൂഹ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ക്രിസ്തീയ വിശ്വാസം തികച്ചും അപൂർണമാണ്. സഭാപിതാവായ ബേസിലിൻ്റെ ഒരു പ്രഖ്യാപനം നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ്. അദ്ദേഹം പറഞ്ഞു, നിന്റെ മേശയിൽ നീ മിച്ചം സൂക്ഷിച്ചിരിക്കുന്ന പണം നിന്റെ സ്വന്തമല്ല, മറിച്ച് നിന്റെ സമീപത്തുള്ള ദരിദ്രൻ്റേതാണ്. നീ നിന്റെ അടുക്കളയിൽ കരുതി വച്ചിരിക്കുന്ന ഭക്ഷണം നിന്റെ സ്വന്തമല്ല, വിശക്കുന്ന പാവപ്പെട്ടവൻ്റേതാണ്. നിന്റെ അലമാരയിൽ നീ അലക്കി തേച്ചു വച്ചിരിക്കുന്ന വസ്ത്രം നിന്റേതല്ല, പിന്നെയോ വസ്ത്രമില്ലാത്ത ദരിദ്രൻ്റേതാണ്. ഫ്രാൻസിസ് പാപ്പായുടെ ചില വാക്കുകളോടെ ഈ വിചിന്തനങ്ങൾ ഉപസംഹരിക്കാം. തൻ്റെ 2021 ഒരു പ്രഭാഷണത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, പട്ടിണി കിടക്കുന്ന, അടിമത്തത്തിലേക്ക് ചുരുങ്ങി തകർന്ന കപ്പലുകളിൽ വെള്ളത്തിൽ വലിച്ചെറിയപ്പെടുന്ന എല്ലാത്തരം അക്രമങ്ങൾക്കും ഇരയായ നിരപരാധികളുടെ സാഹചര്യം നമ്മെ അലോസരപ്പെടുത്തണം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിക്കണം. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടണം. പാവപ്പെട്ടവരുടെ അവസ്ഥ നാം മാനുഷികമായി കണ്ടില്ലെങ്കിൽ മനുഷ്യരാശി ദുഃഖകരമായ ഒരന്ത്യത്തിലേക്ക് നീങ്ങും. ക്രിസ്തീയ വിശ്വാസം സാമൂഹ്യ പ്രതിബദ്ധതയിൽ തിളങ്ങട്ടെ.
2: ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാമൂഹ്യമാനങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി വിശ്വാസ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ശൈലിയെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും ഈശോസഭാ വൈദികനായ ഫാദർ M.K. George തയ്യാറാക്കി അവതരിപ്പിച്ച വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിച്ചത്. പാലാരൂപതയിലെ കാളികാവ് ഇടവകയിൽ നിന്നുള്ള അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. ഫാദർ ജോർജ് ഇപ്പോൾ റോമിൽ ഈശോസഭയുടെ സുപ്പീരിയർ ജനറലിന്റെ ജനറൽ കൗൺസിലറായി സേവനമനുഷ്ഠിക്കുന്നു. ബേബി ജോൺ കലയന്താനി, ലിസി കെ ഫെർണാണ്ടസ് എന്നിവർ ചേർന്നു രചിച്ച് ലിസി കെ ഫെർണാണ്ടസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. സംരക്ഷകനായ ദൈവത്തിൽ ശരണമർപ്പിച്ചു ജീവിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഷാൻ കെ ഫെർണാണ്ടസ്, അന്ന ബേബി എന്നിവർ ചേർന്നാണ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 30 ഞായറാഴ്ച ലിയോ 14 പാപ്പ ലിബർട്ടി ചത്തുരത്തിൽ വെച്ച് നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ഹൈറ്റിയിലെ കൂട്ടക്കൊലയെ അപലപിച്ച് പാപ്പ ഓഗസ്റ്റ് മാസം 30 കസ്തൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്തുരത്തിൽ വെച്ച് വിശ്വാസികൾക്കായി നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം കരീബിയൻ രാജ്യമായ ഹൈറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കൂട്ടക്കൊലയെ പരാമർശിക്കുകയും തന്റെ സാമീപ്യവും പ്രാർത്ഥനകളും ലിയോ 14 പാപ്പ അറിയിക്കുകയും ചെയ്തു. തലസ്ഥാനമായ പോർട്ട് ഒ പ്രിൻസിന് പുറത്തുള്ള കുന്നുകളിലെ കെൻസ്കോഫിലാണ് ഓഗസ്റ്റ് മാസം 23-24 ഇടയിൽ ആക്രമണം നടന്നത്. ആയുധധാരികളായ ഒരു സംഘം നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 47 പേർ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയിട്ടുമുണ്ട്. അക്രമത്തിൽ ലിയോ 14 പാപ്പ തന്റെ വേദനയും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇരകളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞാൻ എന്റെ പ്രാർത്ഥനാപൂർവമായ അടുപ്പം അറിയിക്കുന്നു. എല്ലാ ബന്ദികളെയും യാതൊരു സമയതാമസവും കൂടാതെ മോചിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും എല്ലാത്തരം അക്രമങ്ങൾക്കും അറുതി വരുത്തുവാനും എല്ലാവിധ ഉത്തരവാദിത്തമുള്ളവരും പ്രായോഗികമായി പ്രതിബദ്ധരാകണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. ദുരിതമനുഭവിക്കുന്നവർക്ക് തന്റെ സാന്ത്വനവും പ്രാർത്ഥനകളും ഉറപ്പു നൽകി ലിയോ 14 പാപ്പ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിലനിൽക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെയും യുദ്ധത്തിന്റെയും ഇരകളായവർക്ക് തന്റെ സാമീപ്യവും പ്രാർത്ഥനകളും ഒപ്പം സെപ്റ്റംബർ മാസം 1 ആഘോഷിക്കുന്ന സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള ആഗോള പ്രാർത്ഥനാ ദിനം വ്യക്തിജീവിതത്തിൽ നൽകുന്ന ഉത്തരവാദിത്വവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലിയോ 14 പാപ്പ ഓഗസ്റ്റ് മാസം 30 ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിച്ചു. നേപ്പാളിലും ടിബറ്റിലും ഉണ്ടായ ഭയാനകമായ വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും കാണാതായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും രക്ഷാപ്രവർത്തകർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. എല്ലാവരുടെയും കരുതലും സന്നദ്ധതയും ദുരിതങ്ങൾ ലഘൂകരിക്കുവാനും ആവശ്യമായ സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനും ഇടയാകട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. കഴിഞ്ഞ ദിവസം പാപ്പായും നേപ്പാളിലേക്ക് തന്റെ സാമ്പത്തിക സഹായം കൈമാറിയിരുന്നു. തുടർന്ന് സമാധാനം സംസ്ഥാപിക്കപ്പെടുന്നതിന് പ്രാർത്ഥനകൾ തുടരുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. ശിഷ്യന്മാർ മുറിച്ച് വിതരണം ചെയ്യുമ്പോൾ അവരുടെ കൈകളിൽ വർദ്ധിച്ചുകൊണ്ടിരുന്ന അത്ഭുതത്തിന്റെ അപ്പത്തോട് സദൃശമാണ് സമാധാനം എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളും പാപ്പ ഉദ്ധരിച്ചു. വിഭജനങ്ങളെ അതിജീവിച്ചും നീതിയെ പ്രോത്സാഹിപ്പിച്ചും ക്ഷമ പ്രാവർത്തികമാക്കിയും എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവർത്തിച്ചും ലോകത്തിൽ ധൈര്യത്തോടെ സമാധാനത്തിന്റെ അപ്പം മുറിച്ച് വിതരണം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. ശേഷം സെപ്റ്റംബർ മാസം 1 ആഘോഷിക്കുന്ന സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള ആഗോള പ്രാർത്ഥനാ ദിനത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടുകൊണ്ട് പൊതുഭവനമായ ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് ഹൃദയപരിവർത്തനം ആവശ്യമാണെന്നും അതിനാൽ നാശം വിധിക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ജീവൻ പരിപോഷിപ്പിക്കുന്നതിനായി വിനിയോഗിക്കപ്പെടണമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ആത്മാവിൽ നാം വഹിക്കുന്ന ദൈവിക മഹത്വം നാം പരിപോഷിപ്പിക്കണം പാപ്പ. വിശുദ്ധ പോൾ ആറാമൻ പാപ്പ കൂദാശ ചെയ്ത കസ്തൽ ഗന്തോൾഫോയിലെ മരിയ സന്തീസിമ ദ ലാഗോ ദേവാലയത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഓഗസ്റ്റ് മാസം 29 ശനിയാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം വിശുദ്ധ ബലിയർപ്പിക്കുകയും തുടർന്ന് അൽബാനോ തടാകത്തിൽ നടന്ന പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ദിവ്യബലി മധ്യേ നൽകിയ വചനസന്ദേശത്തിൽ കഷ്ടപ്പാടുകളും തെറ്റിദ്ധാരണകളും പരിഹാസങ്ങളുമൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോഴും ജനത്തിന്റെ നന്മയ്ക്കായി യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ അവസാനം വരെ പ്രവർത്തിക്കുവാനുള്ള വിളിയാണ് ജെറമിയ പ്രവാചകനെപ്പോലെ ഏവരും സ്വീകരിച്ചിരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്ക് ഭക്ഷണം വിളമ്പിയതും 7 അപ്പവും ഏതാനും ചെറിയ മീനുകളും കൊണ്ട് 4000 പേർക്ക് വിശപ്പടക്കിയതുമൊക്കെ വലിയ അത്ഭുത പ്രവർത്തികൾ ആയിരുന്നുവെങ്കിലും തന്റെ മഹത്വം പൂർണമായി വെളിപ്പെടുത്തുന്നത് സ്വമേധയാ തന്റെ ജീവൻ സമർപ്പിക്കുന്നതിലൂടെയായിരുന്നുവെന്ന് സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പാപ്പ വിശദീകരിച്ചു. നേപ്പാളിൽ പ്രളയത്തിന് പിന്നാലെ ആരോഗ്യ പ്രതിസന്ധി രൂക്ഷമാകുന്നു. നേപ്പാളിൽ പ്രളയവും മണ്ണിടിച്ചിലും വിതച്ച ദുരന്തത്തിൽ മരണസംഖ്യ 919 ആയി ഉയർന്നു. ദുരന്തബാധിത മേഖലകളിലെ മോശമാകുന്ന ശുചിത്വ ആരോഗ്യ സാഹചര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 30 ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്തുരത്തിൽ വെച്ച് നയിച്ച ത്രികാല ജപവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം ഇരുപത്തിരണ്ടാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ സംസാരിച്ചത്.
1: Cari fratelli e sorelle, buongiorno e buona domenica. Oggi il Vangelo ci parla di Gesù che svela ai discepoli il mistero della sua Pasqua imminente. Il Messia, dice, dovrà andare a Gerusalemme e soffrire molto da parte degli anziani, dei capi dei sacerdoti e degli scribi.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭദിനം, ശുഭഞായറാഴ്ച. ആസന്നമായ പെസഹ രഹസ്യം തന്റെ ശിഷ്യർക്ക് വെളിപ്പെടുത്തുന്ന യേശുവിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത്. യേശു പറയുന്നു, മിശിഹ ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരികയും വധിക്കപ്പെടുകയും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ പറയുന്ന കാര്യങ്ങൾ എന്നാൽ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും ചവിട്ടിമെതിക്കുവാനും കഴിവുള്ള വിജയശില്പിയും ശക്തനുമായ ഒരു മിശിഹായെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകളിൽ നിന്നും വളരെ അകലെയാണ്. അവനോടൊപ്പം ചെലവഴിച്ച സമയത്ത് അവന്റെ പല പ്രവൃത്തികളും വാക്കുകളും കണ്ട് അത്ഭുതപ്പെടുവാനുള്ള അവസരം അവർക്ക് ഇതിനകം ലഭിച്ചിരുന്നു. എന്നിരുന്നാലും ഈ അവസാന വാക്കുകൾ ഇത്തരം എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിക്കുന്നു. പ്രത്യേകിച്ച് പത്രോസ് തന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അല്പം മുൻപാണ് അവൻ യേശുവിൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത്. അവൻ നടത്തിയ മനോഹരമായ വിശ്വാസ പ്രഖ്യാപനത്തിന് വിപരീതമായി ഇപ്പോൾ അവൻ കേട്ടതിൽ അത്ഭുതപ്പെടുകയും ഒരുപക്ഷെ നിരാശപ്പെടുകയും ചെയ്തുകൊണ്ട് താക്കീത് നൽകുന്നു. അവനോട് പറയുന്നതുപോലെ തോന്നുന്നു, അതെ, നീ മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ ലോകത്തെ രക്ഷിക്കുന്നത് ഇങ്ങനെയല്ല. അവന്റേത് തീർച്ചയായും ആത്മാർത്ഥമായ സ്നേഹത്താൽ പ്രചോദിതമായ ഒരു തീക്ഷ്ണതയുടെ പ്രകടനമാണ്. എന്നിരുന്നാലും അത് നമ്മെ ചിന്തിപ്പിക്കുന്നു. നമുക്കും വാസ്തവത്തിൽ ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല. പ്രത്യേകിച്ചും അവ നമ്മുടെ വഴികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുമ്പോൾ. അപ്പോൾ വിശ്വാസത്തിന്റെ എല്ലാ യുക്തിക്കും വിരുദ്ധമായി കർത്താവിന്റെ പ്രവൃത്തികൾ തെറ്റാണെന്ന് ചിന്തിക്കുവാനുള്ള ഒരു പ്രലോഭനമുണ്ടാകും. അതിലും കഠിനമായി അവിടുന്ന് നമ്മുടെ വാക്കുകൾ കേൾക്കുന്നില്ല എന്നും അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെന്നും കരുതുവാനും ഇടയുണ്ട്. ഈ അനിശ്ചിതത്വത്തിന്റെ മുൻപിൽ പത്രോസ് തന്റെ സ്വാഭാവികമായ ആവേശ സ്വഭാവത്തോടെയാണെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, ഇത്തരം നിമിഷങ്ങളിലും കർത്താവുമായുള്ള സംഭാഷണം ഒരിക്കലും അവസാനിപ്പിക്കരുത്. മറിച്ച് അവിടുന്ന് നമ്മോടാവശ്യപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ട് പോലും വിശ്വാസപൂർവം അവിടുത്തോട് തുറന്നു പറയണം. രണ്ടാമതായി, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും വിധിക്കരുത്. മറിച്ച് നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒത്തുപോകാത്തപ്പോഴും തന്റെ പ്രവർത്തനത്തിലൂടെ ദൈവം നമ്മോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പ്രാർത്ഥന വഴിയായി വിനയപൂർവം ശ്രവിക്കുവാൻ നാം തയ്യാറാകണം. അപ്പസ്തോലന്മാരിൽ പ്രഥമനായ പത്രോസിന്റെ മഹത്വം ഇതിലും പ്രകടമാകുന്നു. യേശു അവനോട് മറുപടി പറയുന്നു, സാത്താനെ, എന്റെ മുൻപിൽ നിന്ന് പോകൂ. തന്റെ പാത പിന്തുടരണമെങ്കിൽ തങ്ങളെത്തന്നെ പരിത്യജിക്കുകയും തങ്ങളുടെ കുരിശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കുകയും വേണമെന്ന് യേശു അവനോടും മറ്റു ശിഷ്യരോടും വിശദീകരിക്കുന്നു. യേശുവിന്റെ വാക്കുകൾ ശ്രവിച്ച ശേഷം പത്രോസ് ആ വെല്ലുവിളി സ്വീകരിക്കുകയും തന്റെ ജീവിതകാലം മുഴുവൻ രക്തസാക്ഷിത്വം വരെയും തന്റെ രക്ഷകനായി തിരിച്ചറിഞ്ഞ ക്രിസ്തുവിന്റെ വചനങ്ങളോട് വിശ്വസ്തനായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥനയിലും പത്രോസിനുണ്ടായിരുന്ന അതേ ആത്മാർത്ഥത നമുക്കും നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. നമ്മുടെ ഹൃദയം ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോഴും നാം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്താണെന്ന് വിനയത്തോടെ അവിടുത്തോട് തുറന്നു പറയുവാൻ സാധിക്കട്ടെ. അതോടൊപ്പം നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്തായാലും അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതെല്ലാം സ്വീകരിക്കുന്നതിൽ പത്രോസിനുണ്ടായിരുന്ന അതേ വിധേയത്വം വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. തന്റെ പുത്രനായ യേശുവിന്റെ കുരിശുവരെ ദൈവത്തിന്റെ പദ്ധതികളോട് അനുസരണയോടെ നിലകൊണ്ട മറിയം നമ്മെ സഹായിക്കട്ടെ.

0: പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ത്രികാല പ്രാർത്ഥന നയിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce Ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancte Dei Genetrix.
2: Ut ineficiam progressivus Christi.
1: Orimus. Gratiam tuam quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationem coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum. Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis. Requiem aeternam dona eis Domine.
2: Et dux perpetuam lucet eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sed nomen Domini benedictum.
2: Et sunt nunc et sunt in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ പ്രളയ ദുരിതവും മറ്റു ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധഭീകരതയും പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കായി തന്റെ പ്രാർത്ഥനകളും സാമീപ്യവും ഉറപ്പു നൽകുകയും ചെയ്തു. ഹൈറ്റിയിലെ പോർട്ട് പ്രിൻസിന് പുറത്തുള്ള കുന്നുകളിലെ കെൻസ്കോഫിൽ ഓഗസ്റ്റ് മാസം 23-നും 24-നും ഇടയിൽ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ചും പാപ്പ പ്രത്യേകം പരാമർശിച്ചു. ദേവാലയത്തിനുള്ളിൽ വെച്ച് നിരവധി ആളുകളുടെ ജീവൻ അപഹരിച്ച ഈ കൂട്ടക്കൊലയിൽ ഇരകളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തന്റെ പ്രാർത്ഥനയും സാമീപ്യവും പാപ്പ ഉറപ്പു നൽകുകയും ഇത്തരം ആക്രമണങ്ങൾക്ക് അറുതി വരുത്തുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. സെപ്റ്റംബർ മാസം 1-ാം തീയതി ആഘോഷിക്കുന്ന സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള ആഗോള പ്രാർത്ഥനാ ദിനത്തിന്റെ പ്രാധാന്യവും പാപ്പ എടുത്തു പറഞ്ഞു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ സിഎംഐയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം. ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ ലിബർട്ടി ചത്തുരത്തിൽ വെച്ച് നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ഹൈറ്റിയിലെ കൂട്ടക്കൊലയെ അപലപിച്ച് പാപ്പ ഓഗസ്റ്റ് മാസം 30-ാം തീയതി കസ്തൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്തുരത്തിൽ വെച്ച് വിശ്വാസികൾക്കായി നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം കരീബിയൻ രാജ്യമായ ഹൈറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കൂട്ടക്കൊലയെ പരാമർശിക്കുകയും തന്റെ സാമീപ്യവും പ്രാർത്ഥനകളും ലിയോ 14-ാമൻ പാപ്പ അറിയിക്കുകയും ചെയ്തു. തലസ്ഥാനമായ പോർട്ട് ഒപ്രിൻസിന് പുറത്തുള്ള കുന്നുകളിലെ കെൻസ്കോഫിലാണ് ഓഗസ്റ്റ് മാസം 23-നും 24-നും ഇടയിൽ ആക്രമം നടന്നത്. ആയുധധാരികളായ ഒരു സംഘം നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 47 പേർ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയിട്ടുമുണ്ട്. അക്രമത്തിൽ ലിയോ 14-ാമൻ പാപ്പ തന്റെ വേദനയും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇരകളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞാൻ എന്റെ പ്രാർത്ഥനാപൂർവമായ അടുപ്പം അറിയിക്കുന്നു. എല്ലാ ബന്ദികളെയും യാതൊരു സമയതാമസവും കൂടാതെ മോചിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും എല്ലാത്തരം അക്രമങ്ങൾക്കും അറുതി വരുത്തുവാനും

എല്ലാവിധ ഉത്തരവാദിത്വമുള്ളവരും പ്രായോഗികമായി പ്രതിബദ്ധരാകണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. ദുരിതമനുഭവിക്കുന്നവർക്ക് തന്റെ സാന്ത്വനവും പ്രാർത്ഥനകളും ഉറപ്പു നൽകി ലിയോ 14-ാമൻ പാപ്പ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിലനിൽക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെയും യുദ്ധത്തിന്റെയും ഇരകളായവർക്ക് തന്റെ സാമീപ്യവും പ്രാർത്ഥനകളും, ഒപ്പം സെപ്റ്റംബർ മാസം 1-ാം തീയതി ആഘോഷിക്കുന്ന സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള ആഗോള പ്രാർത്ഥനാ ദിനം, വ്യക്തിജീവിതത്തിൽ നൽകുന്ന ഉത്തരവാദിത്വവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിച്ചു. നേപ്പാളിലും ടിബറ്റിലും ഉണ്ടായ ഭയാനകമായ വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും കാണാതായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും രക്ഷാപ്രവർത്തകർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. എല്ലാവരുടെയും കരുതലും സന്നദ്ധതയും ദുരിതങ്ങൾ ലഘൂകരിക്കുവാനും ആവശ്യമായ സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനും ഇടയാകട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. കഴിഞ്ഞ ദിവസം പാപ്പായും നേപ്പാളിലേക്ക് തന്റെ സാമ്പത്തിക സഹായം കൈമാറിയിരുന്നു. തുടർന്ന് സമാധാനം സംസ്ഥാപിക്കപ്പെടുന്നതിന് പ്രാർത്ഥനകൾ തുടരുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. ശിഷ്യന്മാർ മുറിച്ച് വിതരണം ചെയ്യുമ്പോൾ അവരുടെ കൈകളിൽ വർദ്ധിച്ചുകൊണ്ടിരുന്ന അത്ഭുതത്തിന്റെ അപ്പത്തോട് സദൃശമാണ് സമാധാനം എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളും പാപ്പ ഉദ്ധരിച്ചു. വിഭജനങ്ങളെ അതിജീവിച്ചും നീതിയെ പ്രോത്സാഹിപ്പിച്ചും ക്ഷമ പ്രാവർത്തികമാക്കിയും എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവർത്തിച്ചും ലോകത്തിൽ ധൈര്യത്തോടെ സമാധാനത്തിന്റെ അപ്പം മുറിച്ച് വിതരണം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. ശേഷം സെപ്റ്റംബർ മാസം 1-ാം തീയതി ആഘോഷിക്കുന്ന സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള ആഗോള പ്രാർത്ഥനാ ദിനത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടുകൊണ്ട് പൊതുഭവനമായ ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് ഹൃദയപരിവർത്തനം ആവശ്യമാണെന്നും അതിനാൽ നാശം വിധിക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ജീവൻ പരിപോഷിപ്പിക്കുന്നതിനായി വിനിയോഗിക്കപ്പെടണമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ആത്മാവിൽ നാം വഹിക്കുന്ന ദൈവിക മഹത്വം നാം പരിപോഷിപ്പിക്കണം പാപ്പ. വിശുദ്ധ പോൾ 6-ാമൻ പാപ്പ കൂദാശ ചെയ്ത കസ്തൽ ഗന്തോൾഫോയിലെ മരിയ സന്തീസിമ ദെ ലാഗോ ദേവാലയത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് മാസം 29-ാം തീയതി ശനിയാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം വിശുദ്ധ ബലിയർപ്പിക്കുകയും തുടർന്ന് അൽബാനോ തടാകത്തിൽ നടന്ന പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ദിവ്യബലി മധ്യേ നൽകിയ വചനസന്ദേശത്തിൽ കഷ്ടപ്പാടുകളും തെറ്റിദ്ധാരണകളും പരിഹാസങ്ങളുമൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോഴും ജനത്തിന്റെ നന്മയ്ക്കായി യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ അവസാനം വരെ പ്രവർത്തിക്കുവാനുള്ള വിളിയാണ് ജെറമിയ പ്രവാചകനെപ്പോലെ ഏവരും സ്വീകരിച്ചിരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്ക് ഭക്ഷണം വിളമ്പിയതും 7 അപ്പവും ഏതാനും ചെറിയ മീനുകളും കൊണ്ട് 4000 പേർക്ക് വിശപ്പടക്കിയതുമൊക്കെ വലിയ അത്ഭുതപ്രവർത്തികൾ ആയിരുന്നുവെങ്കിലും തന്റെ മഹത്വം പൂർണമായി വെളിപ്പെടുത്തുന്നത് സ്വമേധയാ തന്റെ ജീവൻ സമർപ്പിക്കുന്നതിലൂടെയായിരുന്നുവെന്ന് സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പാപ്പ വിശദീകരിച്ചു. നേപ്പാളിൽ പ്രളയത്തിന് പിന്നാലെ ആരോഗ്യ പ്രതിസന്ധി രൂക്ഷമാകുന്നു. നേപ്പാളിൽ പ്രളയവും മണ്ണിടിച്ചിലും വിതച്ച ദുരന്തത്തിൽ മരണസംഖ്യ 919 ആയി ഉയർന്നു. ദുരന്തബാധിത മേഖലകളിലെ മോശമാകുന്ന ശുചിത്വ ആരോഗ്യ സാഹചര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കസ്തൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്തുരത്തിൽ വെച്ച് നയിച്ച ത്രികാല ജപവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 22 ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ സംസാരിച്ചത്.
1: Cari fratelli e sorelle, buongiorno e buona domenica. Oggi il Vangelo ci parla di Gesù che svela ai discepoli il mistero della sua Pasqua imminente. Il Messia, dice, dovrà andare a Gerusalemme e soffrire molto da parte degli anziani, dei capi dei sacerdoti e degli scribi.
0: Priya sahodaranmare, sahodarimare, shubhadinam, shubhanyayaraazha. ആസന്നമായ പെസഹ രഹസ്യം തന്റെ ശിഷ്യർക്ക് വെളിപ്പെടുത്തുന്ന യേശുവിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത്. യേശു പറയുന്നു, മിശിഹ ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരികയും വധിക്കപ്പെടുകയും എന്നാൽ 3 ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ പറയുന്ന കാര്യങ്ങൾ എന്നാൽ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും ചവിട്ടിമെതിക്കുവാനും കഴിവുള്ള വിജയശില്പിയും ശക്തനുമായ ഒരു മിശിഹായെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകളിൽ നിന്നും വളരെ അകലെയാണ്. അവനോടൊപ്പം ചെലവഴിച്ച സമയത്ത് അവന്റെ പല പ്രവൃത്തികളും വാക്കുകളും കണ്ട് അത്ഭുതപ്പെടുവാനുള്ള അവസരം അവർക്ക് ഇതിനകം ലഭിച്ചിരുന്നു. എന്നിരുന്നാലും ഈ അവസാന വാക്കുകൾ ഇത്തരം എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിക്കുന്നു. പ്രത്യേകിച്ച് പത്രോസ് തന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അല്പം മുൻപാണ് അവൻ യേശുവിൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത്. അവൻ നടത്തിയ മനോഹരമായ വിശ്വാസ പ്രഖ്യാപനത്തിന് വിപരീതമായി ഇപ്പോൾ അവൻ കേട്ടതിൽ അത്ഭുതപ്പെടുകയും ഒരുപക്ഷേ നിരാശപ്പെടുകയും ചെയ്തുകൊണ്ട് താക്കീത് നൽകുന്നു. അവനോട് പറയുന്നതുപോലെ തോന്നുന്നു, അതെ, നീ മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ ലോകത്തെ രക്ഷിക്കുന്നത് ഇങ്ങനെയല്ല. അവന്റേത് തീർച്ചയായും ആത്മാർത്ഥമായ സ്നേഹത്താൽ പ്രചോദിതമായ ഒരു തീക്ഷ്ണതയുടെ പ്രകടനമാണ്. എന്നിരുന്നാലും അത് നമ്മെ ചിന്തിപ്പിക്കുന്നു. നമുക്കും വാസ്തവത്തിൽ ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല. പ്രത്യേകിച്ചും അവ നമ്മുടെ വഴികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുമ്പോൾ. അപ്പോൾ വിശ്വാസത്തിന്റെ എല്ലാ യുക്തിക്കും വിരുദ്ധമായി കർത്താവിന്റെ പ്രവൃത്തികൾ തെറ്റാണെന്ന് ചിന്തിക്കുവാനുള്ള ഒരു പ്രലോഭനമുണ്ടാകും. അതിലും കഠിനമായി അവിടുന്ന് നമ്മുടെ വാക്കുകൾ കേൾക്കുന്നില്ല എന്നും അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെന്നും കരുതുവാനും ഇടയുണ്ട്. ഈ അനിശ്ചിതത്വത്തിന്റെ മുൻപിൽ പത്രോസ് തന്റെ സ്വാഭാവികമായ ആവേശ സ്വഭാവത്തോടെയാണെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, ഇത്തരം നിമിഷങ്ങളിലും കർത്താവുമായുള്ള സംഭാഷണം ഒരിക്കലും അവസാനിപ്പിക്കരുത്. മറിച്ച് അവിടുന്ന് നമ്മോടാവശ്യപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ട് പോലും വിശ്വാസപൂർവം അവിടുത്തോട് തുറന്നു പറയണം. രണ്ടാമതായി, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും വിധിക്കരുത്. മറിച്ച് നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒത്തുപോകാത്തപ്പോഴും തന്റെ പ്രവർത്തനത്തിലൂടെ ദൈവം നമ്മോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പ്രാർത്ഥന വഴിയായി വിനയപൂർവം ശ്രവിക്കുവാൻ നാം തയ്യാറാകണം. അപ്പസ്തോലന്മാരിൽ പ്രഥമനായ പത്രോസിന്റെ മഹത്വം ഇതിലും പ്രകടമാകുന്നു. യേശു അവനോട് മറുപടി പറയുന്നു, സാത്താനെ, എന്റെ മുൻപിൽ നിന്ന് പോകൂ. തന്റെ പാത പിന്തുടരണമെങ്കിൽ തങ്ങളെ തന്നെ പരിത്യജിക്കുകയും തങ്ങളുടെ കുരിശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കുകയും വേണമെന്ന് യേശു അവനോടും മറ്റു ശിഷ്യരോടും വിശദീകരിക്കുന്നു. യേശുവിന്റെ വാക്കുകൾ ശ്രവിച്ച ശേഷം പത്രോസ് ആ വെല്ലുവിളി സ്വീകരിക്കുകയും തന്റെ ജീവിതകാലം മുഴുവൻ രക്തസാക്ഷിത്വം വരെയും തന്റെ രക്ഷകനായി തിരിച്ചറിഞ്ഞ ക്രിസ്തുവിന്റെ വചനങ്ങളോട് വിശ്വസ്തനായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥനയിലും പത്രോസിനുണ്ടായിരുന്ന അതേ ആത്മാർത്ഥത നമുക്കും നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. നമ്മുടെ ഹൃദയം ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോഴും നാം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്താണെന്ന് വിനയത്തോടെ അവിടുത്തോട് തുറന്നു പറയുവാൻ സാധിക്കട്ടെ. അതോടൊപ്പം നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്തായാലും അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതെല്ലാം സ്വീകരിക്കുന്നതിൽ പത്രോസിനുണ്ടായിരുന്ന അതേ വിധേയത്വം വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. തന്റെ പുത്രനായ യേശുവിന്റെ കുരിശുവരെ ദൈവത്തിന്റെ പദ്ധതികളോട് അനുസരണയോടെ നിലകൊണ്ട മറിയം നമ്മെ സഹായിക്കട്ടെ.

0: പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ത്രികാല പ്രാർത്ഥന നയിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce Ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancte Dei Genetrix,
2: ut in efficiamo progressivus Christi.
1: Orimus. Gratiam tuam quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii tui incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum. Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis. Requiem aeternam dona eis Domine.
2: Et dux serpe et omnes.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sed nomen Domini benedictum.
2: Et
1: sanctum. Adiutorium nostrum in nomine Domini. Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ പ്രളയ ദുരിതവും മറ്റു ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധഭീകരതയും പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കായി തന്റെ പ്രാർത്ഥനകളും സാമീപ്യവും ഉറപ്പു നൽകുകയും ചെയ്തു. ഹൈറ്റിയിലെ പോർട്ടോ പ്രിൻസിന് പുറത്തുള്ള കുന്നുകളിലെ കെൻസ്കോഫിൽ ഓഗസ്റ്റ് മാസം 23-നും 24-നും ഇടയിൽ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ചും പാപ്പ പ്രത്യേകം പരാമർശിച്ചു. ദേവാലയത്തിനുള്ളിൽ വെച്ച് നിരവധി ആളുകളുടെ ജീവൻ അപഹരിച്ച ഈ കൂട്ടക്കൊലയിൽ ഇരകളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തന്റെ പ്രാർത്ഥനയും സാമീപ്യവും പാപ്പ ഉറപ്പു നൽകുകയും ഇത്തരം ആക്രമണങ്ങൾക്ക് അറുതി വരുത്തുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. സെപ്റ്റംബർ മാസം 1-ാം തീയതി ആഘോഷിക്കുന്ന സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള ആഗോള പ്രാർത്ഥനാ ദിനത്തിന്റെ പ്രാധാന്യവും പാപ്പ എടുത്തു പറഞ്ഞു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ CMI വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം. ആലാപനം എലിസബത്ത് രാജു.